0: Qatar's most heard radio station, FM 107. FM 107. Dil se desi.
1: ചുവപ്പനിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പനിറത്തിലെ സാരിയിൽ ഞങ്ങൾ